0: ായ ക്ഷേമം വിവട നുകുന്നവാഷ് അതി സയ്യിദ കുറവാ നമാദ് കുറവാഷ് അതി അല്ലാഹുഗെ ഹദ്രത്ത് ഖലൈഫാൻ കുത്തം വിവട ഗന്നവാഷ്
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ
0: റഹീം. റഹ്മാൻ വന്ത റഹീം വന്ത അല്ലാഹുഗെ ഇസ്മു ഫുണും ഫഷാ ഗന്നമെ
1: ഇന്ന
0: ഹമ കശ്വരും തിമൻ റസ്കലാങ്ക എ കുറുവാം ബാവാ ലെവി ലൈലത്തുൽ ഖദ്റു വിലയരേ ഗൈ അതി ലൈലത്തുൽ ഖദ്റു വിലയരയക്കി ഖുൻ രേഖം ഖലേ ഫാന അങ്കാദിനി ഖുങ് ചിത്തോയെ
1: ലൈലത്തുൽ ഖദ്റു ഖൈറു മിൻ അൽഫ് ശഹ്.
0: ലൈലത്തുൽ ഖദ്റു വിലയരേ ഇംഹാസ് മസ്സർവ്രെ ഹേ കമ്പുടേ.

0: ഇസ്ക്രീം.
1: മകേ എച്ചി അല്ലാ കൊടുക്ക.
2: അങ്കാദി ഉങ്കണ്ണാദി മുനിഫോയ് ഫിലുവാ ദിനുമുഗ
3: തെതുവരി കമ്മായകു
2: എക്കുവരി കമ്മായകു
3: ഏറുവെസ് മിഹാറുവെസ് രയ്യതുണ്ണായകു രയ്യതുണ്ണ എമ്മി ഗാതുക ദിവഹിരാജ്യകെ അടു
2: എങ്ങാ സതൃസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗഹേർട്സ് എഫ് എം ബാൻഡ്.